0: ഏ കൊടുക്കു ഫാത്ത ജയിലമ്മ ആറുമി ഹാ കാരി ഗതിമേ മീഹ ഉണ്ടുകുവാണ് ഏനാ ചാ പിന്നം പണ്ണു ഫ്രണ്ട് ഹിസാബേ കണ്ടിപ്പം വാണി
1: ആ കൊപ്പാ മിതാ ഹുണ ഡസ്റ്റ്ബിൻ എഹരിതോ മേവേസ് ഡസ്റ്റ്ബിന് കണ്ണുലാം വാണി
2: মামা হালু কি হেনে
3: আলহামদুলিল্লাহ দারিফুল মেঙ্গে হালু কি নেতা
4: আরামে মে সঙ্গাল মামা কোঙ্কামে তেতি কল্লানি গেনে মামা আহারমে আতা
2: মামা তি হাবুর কম উলেন কামনে আহারমে তি কাং কল্লা ফানো
3: দারিফুল মেং হাই দরাঙ্গড়ে তিগুতা মামা গাতাং আস মামা হালু বালালা মামাকে কান্তত্তা কল্লে দেতি মামা ওয়ারং উফাবে
5: Divehi FM, Nuadihe Ekem Megahertz. Divehi Nga Monifuhi Filwai Dienomuga Abadwes.
6: Eko baata ka aetchi, haada laswejje.
7: Haada laswejje, fuhi mihengina. Hinga ba Divehi FM ngana nikon show etto palala.
8: Lunch break.
9: ಹೊನ್ ಹಿರುಫಿಯವಾ ಕೊಮ್ಮೆ ದುವಹೆಗೆ ಮೆಂದರು ಏಕೆ ಜಹಾಯಿರು
8: ನುವದಿ ಹೇಗೆ ಮೆಗಾಹರ್ಟ್ಸ್ ದಿವೆ ಎಫ್ ಎಂ

എവരും ബുണൂയെ ഭയാം വെകും വാഹുജായ് ദലീലുക തെരെ തിമമ്മെന്ന ഹമയം ഐസ്ഫാവാ ഇച്ചക്കായ് തിമമ്മെ ഹെദ്ദിവി കലാങ്കെവുരെ മച്ചക തിമമ്മെ തിബായകം ഇസ്കമെ നുദേ ഹുഷീമെ ഫഹെ കലേഗെ ഖണ്ഡാളാ ഗൊതക ഖണ്ഡാളാ നിമ്മാഷ് ഹമ കഷവരും കാലിയ ഖണ്ഡാളാ നിമ്മേനീ ഹമ എഖനി മിദുനിയേഗെ ഹയാതുഗേ.